ഇത് സർവദേശ തമിഴ് വാനൊലി ITR ഫ്രാൻസ് മറ്റും യുഗം വാനൊലി കനഡ നേയർകൾ ഇണൈന്നിരുപ്പത് സംഗീത രാഗങ്ങളോട്. ഇന്നയ സംഗീത രാഗങ്ങളിൽ പാടിക്കൊണ്ടിരിപ്പവർ ഗായത്രി വെങ്കട് രാഘവൻ അവർ.

കണ്ണെ തൊട്ടും മനം തൊട്ടും ഈനം തൊട്ടും ഈടം തൊട്ടും വലം തൊട്ടും ഏനടി ചിന്നമ്മ എന്ന നെനപ്പ്. ഇങ്ങെ എന്നാത്തെ കണ്ടിയോ ഇന്ത സീരിപ്പ്. വയസ്സിലെ മുല്ല മൊട്ട് വാലിപം കാളക്കട്ട് അമ്മാടി കണ്ണെ തൊട്ട് മനം തൊട്ടും ഈനം തൊട്ടും വടം തൊട്ടും വലം തൊട്ടും.

ഇത് സർവദേശ തമിഴ് വാനൊലി ITR ഫ്രാൻസ് മറ്റും യുഗം വാനൊലി കനഡ നേയർകൾ ഇണൈന്നിരുപ്പത് സംഗീത രാഗങ്ങളോട്. ഇന്നയ സംഗീത രാഗങ്ങളിൽ പാടിക്കൊണ്ടിരിപ്പവർ ഗായത്രി വെങ്കട് രാഘവൻ അവർ.